അഗമഹരായ ഭോത്മനീത് കോട് അപരാധു അമൃത നാം ജപ്പേ മിൽ സാധു പാർ പത്രോം ഹോ മിട്ടനായി ജാക്കോ രാഖോ ആപ് ഗുസായി പാത്സാഹോ ഛത്ര ശ്രേസോ നാനക ദൂസർ അവർ.